വിവിധ ഭാരതി FM 101.3. ആകാശവാണി അനന്തപുരം കേന്ദ്രം. സമയം 5:01.7 MHz పై ఆకాశవాణి అనంతపురం కేంద్రం